0: ചെല്ലെ
1: പാത്രം.
2: അയ്യോ വേണ വേണ, നീ സുഹൃത്തുക്കൾ നാക്ക വേണായിട്ടാ, അതിനാല് നാണേ മുതൽ സുഖം. ബൃന്ദ, ഐ ലവ് യു.